ഹമകശ്വരും അല്ലാഹ് തിയബാമി ഹുന്നൻ എഖലാംഗ വഅദു ഫുൽ ഫുദ്ദവാ ദവി എഖലാംഗ ഇസ്ന ഫളാ ലാഗൻ തിയബാമി ഹും എഖാഫിറും ഖത്ലുകൻ നെതി കുരമുൻ ദിയ ഹിന്ദുഗെ തിയബാമി ഹും ഹിൻ എദേ ഖന്ത തിയബാമി ഹുന്ന തിമൻ റസ്ഖലാംഗ ദെക്കു മഫഹും തിയബാമി ഹും ഉരദി അദി റസൂലാ എങ്കെ വി ഖന്തുഗാ തിയബാമി ഹും ദെബസ്വെ ഫിണ്ടി വെജ്ജോ മദ്ദാന്ദനെ ತ್ಯಬಾಮಿ ಹುಂಗೆ ತೆರೆಗ ದುನಿಯ ಎದೆ ಮೀ ಹುಂವೆ ಅದಿ ತ್ಯಬಾಮಿ ಹುಂಗೆ ತೆರೆಗ ಆಖರಂ ಎದೆ ಮೀ ಹುಂವೆಸ್ವೆ ದೆಂ ಎ ಕಾಫಿರುಂಗೆ ಕಿವೆಂ ತ್ಯಬಾಮಿ ಹುಂ ಎಕ್ಕಿಬಾ ಕುರುವಿ ಏಯಿ ತ್ಯಬಾಮಿ ಹುಂ ಇಮ್ತಿಹಾನ್ ಕುರುವು ಮಟ್ಟಕೆ ಅದಿ ಹಮ ಕಶವರುಂ ಎಕಲಾಂಗ ತ್ಯಬಾಮಿ ಹುನ್ನ ಅಫೂ ಕುರುವಿ ಅಲ್ಲಾಹುಯಿ ಮುಮಿನ್ ತಕುಂಗೆ ಮಚ್ಚ ಫಾದ್ಲು ವಂತವೆರಿ ರಸ್ಕಲಾಂಗೇ.

ഹമകശ്വരും അല്ലാഹ് തിയബാമി ഹുന്ന എകലാംഗ വഅദു ഫുൾ ഫുദ്ദവാദവി എകലാംഗ ഇസ്നഫ്ലാ ലാഗൻ തിയബാമി ഹും എകാഫിറും ഖത്ലുക നതികുറമുന്ദ ഹിന്ദുഗേ തിയബാമി ഹും ഹിങ് എദേ കന്ത തിയബാമി ഹുന്ന തിമൻ റസലാംഗ ദിക്കു മഫഹും തിയബാമി ഹും ഉരദി അദി റസൂലാ എങ്കിവി കന്തുഗാ തിയബാമി ഹും ദബസ്വേ ഫിണ്ടി വെജ്ജോ മദ്ദാന്ദനെ ತ್ಯಬಾಮಿ ಹುಂಗೆ ತೆರೆಗ ದುನಿಯೆ ಎದೆ ಮೀ ಹುಂವೆ ಅದಿ ತ್ಯಬಾಮಿ ಹುಂಗೆ ತೆರೆಗ ಆಖರಂ ಎದೆ ಮೀ ಹುಂವೆಸ್ವೆ ದೆಂ ಎ ಕಾಫಿರುಂಗೆ ಕಿವೆಂ ತ್ಯಬಾಮಿ ಹುಂ ಎಕ್ಕಿಬಾ ಕುರುವಿ ಏಯ್ ತ್ಯಬಾಮಿ ಹುಂ ಇಮ್ತಿಹಾನ್ ಕುರುವು ಮಟ್ಟಕೆ ಅದಿ ಹಮ ಕಶವರುಂ ಎಕಲಾಂಗ ತ್ಯಬಾಮಿ ಹುನ್ನ ಅಫೂ ಕುರುವಿ ಅಲ್ಲಾಹುಯಿ ಮುಮಿನ್ ತಕುಂಗೆ ಮಚ್ಚ ಫಾದ್ಲು ವಂತವೆರಿ ರಸ್ಕಲಾಂಗೇ.

ഹായ് ഇൻസീനേവ് ഫഹെ തിയ ദെബാമീഹും ദൊഗുക്കോ ഇൻകാറു കുറണി തിയ ദെബാമീഹുംഗെ വെരി രസ്കലാംഗെ നിഅമത്തകുഗെ തെരയിൻ കൊങ്കൊങ് നിഅമത്തകങ് ഹെയ്യേ.